सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: सुनो 91.7 FM कतार्स फेवरेट रेडियो स्टेशन
1: पाटू पाड़वा पाटू पेशव

सुनो 91.7 FM। कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊണ്ട്.

0: എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യാമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽമിസ്നാദ്, ഡിജിറ്റൽ

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500499.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
2: You're listening to Radio Sonora 94.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: വി കെ ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്.
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്.
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജി സി സിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ, ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സേതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് in association with Olive Sano Radio Network.
2: You're listening to Radio Sano. Radio Sano. 91.7.

0: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
1: ദിഗംബരൻ
2: തിരനുറയും ചുരുൾ മുടി.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM.

ഹലോ, ഹായ്, നമസ്കാരം. റേഡിയോ സുനോ മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ആർട്ടിക്കിൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം ഒരുപാട് നൊസ്റ്റാൾജിയ കിട്ടിയ ഒരു സംഭവത്തിലേക്ക് തോന്നി എന്നുള്ളതാണ്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. മീൻ കിട്ടുന്ന ദിവസം ഊണിന് മീൻകറി വേണം. ഇത് ഞങ്ങൾക്ക് വാശി പിടിക്കുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് അവധി ദിനങ്ങളിൽ താഴത്തെ പാടത്തെ കുളത്തിൽ സഹോദരങ്ങളുമൊത്ത് മീൻ പിടിക്കാൻ പോകുന്ന ദിവസങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറുള്ളത് 10-12 ചെറുപരലുകളാണ്. അതൊരു കറിക്ക് തികയേയില്ല. ഒരു നാൾ അമ്മ തൊടിയിലെ ചേനയും ചേമ്പും താളും പപ്പായയും അച്ചിങ്ങയും മാങ്ങയും അരിഞ്ഞ് അവിയൽ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ കുറച്ച് പരലുമായിട്ട് എത്തിയത്. അങ്ങനെ ആ പരൽ മീൻ ചേർത്ത് അമ്മ ഒരു അവിയൽ തയ്യാറാക്കി. അത് പിന്നീട് ഞങ്ങളുടെയൊക്കെ രുചി ഓർമ്മയിൽ എന്നുമുണ്ട്. പറമ്പിൽ ചേനയും ചേമ്പിന്താളും പപ്പായയും ഉള്ളപ്പോൾ പരലോ കൊഴുവയോ ചെറു മത്തിയോ കിട്ടിയാൽ അമ്മ അവിയലുണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നു. മീനവിയൽ രസകരല്ലേ? അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു മീനവിയൽ ഉണ്ടാക്കിയാലോ? റെഡി? ഇത് മീൽസ് റെഡി.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
2: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്താ പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻകോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
2: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻകോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.

ഒരു മീനവിയൽ വിശേഷം പറയാം എന്ന് പറഞ്ഞിരുന്നു. മീൽ സ്റ്റഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ വ്യത്യസ്തത, മീനവിയൽ. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ കൊഴുവ അല്ലെങ്കിൽ നത്തൂലി, ഇതാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പൊതുവെ പറയുന്ന രണ്ട് പേരുകൾ. അപ്പോൾ അതൊരു 200 ഗ്രാം വേണം. ചേന വേണം 1/2 കപ്പ്, പപ്പായ 1/2 കപ്പ്, മുരിങ്ങക്ക, അച്ചിങ്ങപ്പയർ, മാങ്ങ, ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ താൾ ഇവിടെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്, പച്ചമുളക്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, ജീരകം 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ വേണം 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി മീനവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, തേങ്ങയും ഉള്ളിയും ജീരകവും മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കി ഒതുക്കി അരപ്പ് തയ്യാറാക്കി വെക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും ലേശം വെള്ളത്തിൽ ചാലിച്ച് അതൊന്ന് മീനിലേക്ക് പുരട്ടി വെക്കുക. ചട്ടിയിൽ നുറുക്കിയ ചേന, പപ്പായ, മുരിങ്ങക്ക, അച്ചിങ്ങ ഇതെല്ലാം ചേർത്ത് 2 കീറിയ പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് ചെറിയ തീയിൽ വേവിക്കി വെക്കുക. അതിൽ വെള്ളം ചേർക്കണ്ട. പിന്നെ കഷ്ണങ്ങൾ 3/4 വേവാകുന്ന സമയത്ത് ഉപ്പ്, മുളക്, പുരട്ടി വെച്ചിട്ടുള്ള മീന്, അരിഞ്ഞ മാങ്ങ, നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ്, ഇതുകൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കുക. മീനും കഷ്ണങ്ങളും വേവാകുന്ന മുറക്കി അടുപ്പത്ത് നിന്ന് വാങ്ങി തീ ഓഫാക്കി ഒരു കറിവേപ്പില അതിൻ്റെ തണ്ടടർത്തി വിതറി 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും തൂവി 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം വിളമ്പിക്കോളൂ. മീനവിയിൽ എന്തായോ എന്തോ എന്ന് ശ്രീനിവാസൻ ചേട്ടൻ ചോദിക്കുന്നത് പോലെ നമ്മളും പറയുകയാണ്, മീൽ സ്റ്റഡിയിൽ മീനവിയൽ റെഡി.

0: വചനങ്ങളിലൂടെ.
1: പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയമണിയാണ്.
3: യു ആർ ലിസണിംഗ് ടു

മിൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. നമ്മൾ ഈ ഗൾഫിലൊക്കെ ജീവിക്കുന്ന സമയത്താണ് നമുക്ക് വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാനും അത് എന്താ പറയുന്ന അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വിഭവം അല്ലെങ്കിൽ എല്ലാവർക്കും ജനകീയമായ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് പോഹ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാതലിനാണെങ്കിലും ശരി, ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇടവേള വരികയാണെങ്കിലും ശരി, ആ സമയത്ത് കഴിക്കാൻ ബെസ്റ്റാണ് പോഹ. അപ്പോൾ ചില ആളുകളുണ്ട് ഈ അവൽ ഇഷ്ടമല്ല, അവൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, അവര് മുഖം തിരിക്കുന്ന ആളുകൾ പോലും ഈ പോഹ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കുന്നത് കാണാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോഹ പരീക്ഷണം എപ്പോഴും വിചാരിച്ചതുപോലെ വിജയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പോഹ ഉണ്ടാക്കുന്ന ചില സമയത്ത് അത് വരണ്ടു പോകും, പൊടിഞ്ഞു പോകും. പക്ഷേ മൃദുവും നനവുള്ളതുമായ പോഹ തയ്യാറാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൽ ഡ്രൈ ആകാതെ നോക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നിലക്കടലയും പച്ചക്കറികളും കറിവേപ്പിലയും പോഹ തയ്യാറാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൽ ഡ്രൈ ആകാതെ നോക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. നിലക്കടലയും പച്ചക്കറി

0: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.1

രുചികരമായ എണ്ണ ചേരാത്ത ഒരു പോഹ, പോഹ വിഭവങ്ങളുടെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന പോഹ വളരെ വ്യത്യസ്തമാണ്. അവല് ഒരു അഞ്ച് മിനിറ്റ് ഏഴ് മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം ചൂടായ കുറച്ചെണ്ണയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അധികം എണ്ണ ചേർക്കുന്നില്ല, കുറച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, കശുവണ്ടി, കടല അത് ചേർത്ത് വറുത്ത്, അതായത് അതിനുശേഷം കുറച്ച് പച്ചക്കറികൾ വേണം, അതായത് ഇപ്പോൾ സവാള വേണം, കുറച്ച് ഉരുളക്കിഴങ്ങ് വേണം, അതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വേണം, ഇതെല്ലാം ചേർത്ത് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ചേർത്ത് വഴറ്റിയ പച്ചക്കറിയിലേക്ക് ചേർത്ത് ഇത് ഇളക്കി നാരങ്ങാ നീര് വിതറുക. അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത, നാരങ്ങാ നീര് വിതറി അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് തേങ്ങ, കുറച്ച് മാതളം ഇതെല്ലാം കൂടി ഉപയോഗിച്ച് അതിനെ ഒന്ന് അലങ്കരിക്കുക. രുചികരമായ പോഹ ദാ നമ്മുടെ മുമ്പിൽ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടനേരങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഏറ്റവും രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പോഹ. അപ്പം ഞാനും പോഹ. മീൽസ് റെഡിയുടെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നു. അപ്പം ഇനി അടുത്ത ആഴ്ച. ടാറ്റാ, ബൈ ബൈ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
0: You are listening to Radio Suno

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്.
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
3: ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM. ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. സോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടും കിസയും എന്ന സെഗ്മെന്റിലൂടെ മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ മുഹീദ്ദീൻ മാല രചിച്ചത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഖാലി മുഹമ്മദ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മെസ്സേജ് അയച്ചതിൽ നിന്ന് ആദ്യം ശരി ഉത്തരം അയച്ച 3 പേരെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ധനേഷ് കുമാർ, ജാസിദ് ആൻഡ് ലൈജു. അപ്പൊ ഇവർക്ക് 3 ആണ് NCD ആൻഡ് കമ്പനി നൽകുന്ന വൗച്ചർ സമ്മാനമായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് 3 നമ്മുടെ റേഡിയോസിനോട് ഓഫീസിൽ നിന്നും ഒരു കോള് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ആഴ്ചയിലെ പാട്ടും കിസയിലേക്ക് പോകാം.
0: പാട്ടും കിസയും.
3: നമ്മൾ ഇഷൽ ഖത്തറിലൂടെ പലപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ ചരിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പോവാറുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് കപ്പപ്പാട്ടിനെ പറ്റിയിട്ട്. മനുഷ്യന്റെ ജീവിതത്തെയും ശരീരത്തെയും ഒരു പായക്കപ്പലിനോട് ഉപമിച്ച് അവതരിപ്പിച്ച ആത്മീയവും തത്വചിന്താപരവുമായിട്ടുള്ളൊരു കാവ്യമാണ്. ഈ കപ്പപ്പാട്ടും നൂൽ മധുവും ഒക്കെ നമുക്ക് സമ്മാനിച്ച കവി ആരാണ്? അതാണ് കേട്ടോ ഇന്നത്തെ ചോദ്യം. കപ്പപ്പാട്ടിന്റെയും നൂൽ മധുവിന്റെയും രചയിതാവ് ആരാണ്? ഉത്തരം അറിയുന്നവർക്ക് മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. കപ്പപ്പാട്ടിന്റെയും നൂൽ മധുവിന്റെയും രചയിതാവ് ആരാണ്? മെസ്സേജ് അയക്കേണ്ട നമ്പർ 5000917. സോ ആദ്യമേ തന്നെ ഉത്തരം അയച്ചോളൂ. ഉത്തരം അയക്കുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 3 സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് NCD ആൻഡ് കമ്പനി നൽകുന്ന വൗച്ചേഴ്സ് ആണ്. 300+ ചോക്ലേറ്റ് കളക്ഷൻസ്, 60+ കുനാഫ കളക്ഷൻസ്, നല്ല പ്രീമിയം ക്വാളിറ്റി നട്ട്സും ഡേറ്റ്സും ഒക്കെയാണ് NCD ആൻഡ് കമ്പനി നമുക്ക് നൽകുന്നത്. ബർവ വില്ലേജിലും സനയിലും അൽഖോറിലും ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. സോ ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അവരെ കാത്തിരിക്കുന്നത് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വൗച്ചേഴ്സ് ആണ്. അതുപോലെ ഇന്നത്തെ വിജയിയെ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്തായിരിക്കും കേട്ടോ പറയുക. അപ്പൊ എന്തായാലും ഉത്തരങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോന്നോട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇഷൽ ഖത്തറിലെ ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ടി കേട്ട്.

0: ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ സജ്ല സലി.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിംഗ് വിത്ത് ദിലീപ്.

പാട്ട് പാടാത്ത മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടാകും? എന്നാൽ ഈ ഒരു പാട്ട് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതറിയുന്നവർ എത്ര പേരുണ്ടാകും? നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കെ.ടി. മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ്. അന്ന് അദ്ദേഹം ഈ പാട്ട് തിരൂരങ്ങാടി മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ് എന്ന പ്രസ്സുകാർക്ക് എഴുതി കൊടുത്തതാണ്. അവരാണ് ഈ പാട്ട് പിന്നീട് ഉമ്മറുകുട്ടിയെ കൊണ്ട് പാടിപ്പിക്കുന്നത്. പഴയ തലമുറയുടെ ഉള്ളം നിറച്ച ഒരുപാട് നാടക ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ കെ.ടി. മൊയ്തീൻ എന്ന കലാകാരൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഈ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം തന്നെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ വേറൊരു വേർഷനിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന പാടിയ ഒരു പാട്ടല്ലേ ഈ ഒരു പാട്ടിലെ വരികൾ എന്ന് പറയുന്നത്. കെ.ടി. 30 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ അപ്പങ്ങളെമ്പാടും എന്ന ഗാനത്തിന്റെ ആദ്യ വരികളുടെ വകഭേദമായിരുന്നു. ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ് ആണ്. അന്ന് ഉസ്താദ് ഹോട്ടലിൽ ഈ ഒരു പാട്ട് വന്ന സമയത്ത് അതേ ചൊല്ലി മാപ്പിളപ്പാട്ടുകാരിൽ ചിലർ സിനിമാ പാട്ടിനെ വിമർശിച്ചെങ്കിലും ഈ ഒരു വിവാദത്തിലും പങ്കെടുക്കാതെയാണ് കെ.ടി. അന്ന് മാറി നിന്നത്. സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും പാടിപ്പതിഞ്ഞ നാടൻ ശീലിനെ അടിസ്ഥാനപ്പെടുത്തി പാട്ടെഴുതണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് പിന്നീട് റഫീഖ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കെ.ടി.യുടെ പാട്ടിന്റെ സ്വീകാര്യതയ്ക്ക് ഒരു വലിയ തെളിവ് തന്നെയാണല്ലേ. അതായത് എല്ലാവരും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചൊരു പാട്ട് തന്നെയായിരുന്നു കെ.ടി.യുടെ അപ്പങ്ങളെമ്പാടും എന്ന ഗാനം. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജി സി സിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ, ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സീതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ.

0: മദീന ബാഗ് ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം ഇൻ അസോസിയേഷൻ വിത്ത് ഒലിവ് സനോ റേഡിയോ നെറ്റ്വർക്ക്.
1: This is
2: Radio Sunoo 91.7 FM,
1: Qatar's happiness frequency.

0: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബൾവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ എഴുതിയ പാട്ടുകൾക്കെല്ലാം മേൽവിലാസം ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ലോക സംഗീതത്തിൽ റെക്കോർഡ് തന്നെ കുറിച്ചിട്ടുണ്ടാകും. മാപ്പിളപ്പാട്ടുകളിൽ പലതും എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ്. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പാട്ടുകളെല്ലാം എല്ലാവരും എപ്പോഴും പാടി നടക്കുന്ന ഗാനങ്ങൾ തന്നെയാണ്. മമ്പുരപ്പൂ മക്കാമിലെ, ഉമ്മുൽ ഖുറാവിൽ അണഞ്ഞ, പരംവിധി ചുമ്മാ വിട്ട് തുടങ്ങി ഹിറ്റായ ഒരുപാട് പാട്ടുകൾ. ഇത്രയും മാപ്പിള പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടും അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങളൊന്നും എത്തിയിട്ടില്ല. 3000 ഗാനങ്ങൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം അദ്ദേഹത്തിന്റെ 600 ഗാനങ്ങൾ ഉൾപ്പെടുത്തി പുസ്തകവും പ്രസിദ്ധീകരിച്ചു. മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവരോട് അവർക്ക് ഇഷ്ടമുള്ള 10 പാട്ട് പറയാൻ പറഞ്ഞാൽ അതിലേതെങ്കിലും ഒരു 2-3 എങ്കിലും കെ ടിയുടെ പാട്ടുകൾ തന്നെയായിരിക്കും. കെ ടി നമുക്ക് സമ്മാനിച്ച പരംവിധി ചുമ്മാവിട്ടെന്ന ഗാനം കെ ടിയുടെ തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടു.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.

0: ഒക്ടോബർ 22-ന് QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽ മിസ്നാദ്, ഡിജിലൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.
3: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
4: ആകാശമായവളെ,
3: പാട്ടിൽ നിറയുന്ന പ്രണയം,
4: മീഴിയിലേക്ക്
3: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4999-0.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: ദുബായ്.
1: അത്തരമടക്കുന്ന ഖത്തറിൽ അസുറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബാഴ്വ വില്ലേജ് മത്തർ കദീം. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്.
1: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബാഴ്വ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
2: മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് എഴുത്തുകാരനെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് അല്ലേ. അദ്ദേഹം നമ്മളിൽ നിന്നും വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകൾ ഇന്നും എല്ലാവരും പാടി നടക്കുന്നുണ്ട്. നിബിധന പരിപാടികൾക്കും കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ പാട്ടെഴുതിയാണ് കെ ടി മൊയ്തീൻ എന്ന മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് ഉണ്ടാകുന്നത്. തിരൂരങ്ങാടിയില് അക്കാലത്ത് അറിയപ്പെട്ട പാട്ടുകാർ തന്നെ ഏകദേശം 25 പേര് വരും. അവർക്കെല്ലാം വേണ്ടിയിട്ടും കെ ടി പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സഹോദരൻ കെ ടി മുഹമ്മദും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അന്ന് കെ ടി മൊയ്തീന്റെ വീടായിരുന്നു ഈ പാട്ടുകാരുടെ എല്ലാം കേന്ദ്രം. ആ സമയത്ത് വലിയ പാട്ടുകാരുടെ പാട്ടുകൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പാട്ട് റെക്കോർഡ് ചെയ്യാതെ പാടിപ്പോവുകയാണ് പതിവ്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കൊളംബിയയുടെയും HMV ഗ്രാമഫോൺ റെക്കോർഡിന്റെ കാലം വരുന്നത്. പിന്നീടത് കാസറ്റായി മാറി. ഈ കാലഘട്ടങ്ങളിലെല്ലാം കെ ടി മൊയ്തീന്റെ ഗാനങ്ങൾ പല ഗായകരുടെയും ശബ്ദത്തിൽ ഹിറ്റായി മാറി. അദ്ദേഹത്തിന്റെ രചനയിൽ പുറത്തിറങ്ങിയ മമ്പുരപ്പൂ മഖാമിലെ എന്ന ഗാനം തന്നെ അടുത്തായിട്ട് ഷൽഖത്തലിലൂടെ കേൾക്കാം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട്.

0: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.
1: Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്സ് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം,

0: to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസുറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കല്യാണ വീടുകളിൽ പ്രത്യേകം ഒരുക്കിയ വേദികളിലാണ് കെ ടി മൊയ്തീന്റെ ഗാനങ്ങളൊക്കെ നിറഞ്ഞു നിന്നത്. പണ്ടുകാലത്ത് കെ ടിയുടെ പാട്ടില്ലാത്ത വിവാഹ വേദികൾ തന്നെ വളരെ കുറവായിരുന്നു. വിവാഹങ്ങളിലൊക്കെ കെ ടി രചിച്ച് അദ്ദേഹം തന്നെ ശബ്ദം നൽകിയ ഗാനങ്ങൾ ഒട്ടേറെ പേരെയാണ് ആവേശഭരിതരാക്കിയിരുന്നത്. ഒരുപാട് വട്ടപ്പാട്ടുകൾ, അതോടൊപ്പം വരനും വധുവിനും ബന്ധുക്കൾക്കും മംഗളം ആശംസിച്ചും ഇവരുടെ പേര് വെച്ചുള്ള ഗാനങ്ങൾ തുടങ്ങിയവയ്ക്കായിരുന്നു അന്നൊക്കെ കാര്യമായിട്ട് കെ ടി അവതരിപ്പിച്ചിരുന്നത്. അക്കാലത്തെ പ്രശസ്തരും പുതിയ ഗായകരുമൊക്കെ ഇന്നും മൊയ്തീന്റെ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്. കെ ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ മനസ്സിലേക്ക് വരിക കെ ടി മുഹമ്മദിനെ ആയിരിക്കും അല്ലെ. അദ്ദേഹത്തിന്റെ സഹോദരനാണ് കെ ടി മൊയ്തീൻ. 14 വയസ്സിലാണ് മൊയ്തീൻ സംഗീത ലോകത്തേക്ക് എത്തുന്നത്. കെ ടി മുഹമ്മദ് എഴുതിയ പല ഗാനങ്ങൾക്കും ആദ്യം ശബ്ദം നൽകുക മൊയ്തീനായിരുന്നു. എം എസ് ബാബുരാജ്, എ വി മുഹമ്മദ്, ഉമ്മർകുട്ടി എന്നിവരുടെ സ്വരമാധുരിയിലൂടെയാണ് കെ ടി മൊയ്തീന്റെ പല ഗാനങ്ങളും ആസ്വാദകരിലേക്ക് എത്തിയത്. കെ ടി മൊയ്തീൻ രചിച്ച് എ വി മുഹമ്മദ് പാടിയ പാട്ടുകൾ മാത്രം 50-ലേറെയുണ്ട്. കെ ടി മൊയ്തീന്റെ രചനയിൽ പുറത്തിറങ്ങിയ നല്ലൊരു കല്യാണപ്പാട്ട് കേട്ടാലോ? കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കൂടെയുള്ളത്. ഞാൻ ആശയ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunno. Radio Sunno. 91.7 FM. Qatar's favorite radio station. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ
1: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
3: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.

നബി മുഹമ്മദിന്റെ ശബ്ദത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പാട്ട് കേട്ടത്. എനിക്ക് തോന്നുന്നു മദ്രസകളിലെ നബിദിന പരിപാടികളിൽ ഒരുപാട് തവണ കേട്ട് പതിഞ്ഞൊരു പാട്ടാണ്. ഈ ഒരു ഗാനത്തിന് രചന നിർവഹിച്ചതും കെ ടി മൊയ്തീൻ ആയിരുന്നു. കേട്ടോണ്ടിരിക്കുന്നത് മുഞ്ചുള്ള മാപ്പിള പാട്ടുകളുടെ വിശേഷമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീന്റെ രചനകളിൽ പുറത്തിറങ്ങിയ പരംവിധി ചുമ്മ, ആകെലോക കാരണ മുത്തൊളിയാണെങ്കിലും ഉമ്മുൽ ഖുറാവിലാണെങ്കിലും ഇതിനൊക്കെ ശബ്ദം നൽകിയത് എ വി മുഹമ്മദാണ്. അന്ന് തിരൂരങ്ങാടിയിലെ മൂന്ന് മുഹമ്മദുമാരുടെ മാപ്പിളപ്പാട്ട് സംഘം പ്രസിദ്ധമായിരുന്നു. കെ ടി മുഹമ്മദ്, എ ടി മുഹമ്മദ്, എ വി മുഹമ്മദ്. ഇവരോടൊപ്പം 15 വയസ്സിൽ തന്നെ മാപ്പിളപ്പാട്ട് രംഗത്തേക്ക് കടന്നു വന്ന ഒരാളായിരുന്നു കെ ടി മൊയ്തീൻ. പ്രധാന വഴികാട്ടി ജ്യേഷ്ഠ സഹോദരനും അറിയപ്പെട്ട മാപ്പിള കവിയുമായിരുന്ന കെ ടി മുഹമ്മദ് സാഹിബാണ്. ആദ്യകാലങ്ങളിൽ വട്ടപ്പാട്ട് സംഘത്തിൽ ചേരുകയും 12 വർഷത്തോളം ഇതിൽ അദ്ദേഹം സജീവമായി നിൽക്കുകയും ചെയ്തു. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും നിരവധി ഗാനങ്ങളാണ് കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്നിട്ടുള്ളത്. കെ ടി മൊയ്തീൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പാട്ടെഴുത്തിനോടുള്ള കമ്പം കൂടുന്നത്. ആ സമയത്ത് പാട്ടെന്നാൽ റേഡിയോ ആണ്. ആകാശവാണിയിൽ വരുന്ന തമിഴ് ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കും. അവയുടെ ട്യൂണിൽ അദ്ദേഹം എഴുതാൻ നോക്കും. ആദ്യമൊക്കെ വട്ടപ്പാട്ടാണ് എഴുതിയിരുന്നത്. നബിദിന പരിപാടികൾക്കും കല്യാണ പാട്ടിനുമൊക്കെ എഴുതിക്കാൻ ഒരുപാട് ആളുകൾ കെ ടി മൊയ്തീനെ തേടിയെത്തി. അങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറുന്നത്. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന ഉമ്മുൽ ഖുറാവൽ എന്ന പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇത് റേഡിയോസിനോ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിംഗ് വിത്ത് ദിലീപ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാർട്ട് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അദ്ദേഹം ഈ ഒരു പാട്ടെഴുത്തിലേക്ക് കൂടുതലും കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അക്കാലത്ത് കല്യാണത്തിന് പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധിയുള്ളൊരു സമയമാണ്. കെ ടി മൊയ്തീന് പാട്ടിനോടുള്ള അതിരറ്റ കമ്പം, നാട്ടിൽ അതിനുള്ള അനുകൂല സാഹചര്യവും ഉണ്ട്, കല്യാണങ്ങളിലും മറ്റുമായി ഇഷ്ടം പോലെ അവസരങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹം പാട്ടെഴുത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് കല്യാണ പരിപാടിക്ക് പാട്ടും സ്പീക്കറും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇന്നത്തെ പോലെ വാഹനത്തിലല്ല, നടന്നിട്ടാണ് പുതിയാപ്പിള പോക്ക്. വഴി നീളെ പാട്ടുകാർ പാടിക്കൊണ്ടൊപ്പം ഉണ്ടാകും, കൂടെയുള്ളവർ അതിൽ രസിച്ചങ്ങനെ നടക്കും. പുതുപെണ്ണിനെ തേടി വരുന്ന പെണ്ണുങ്ങളും പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത്. ഉപകരണങ്ങളില്ലാതെ വെറും വായ കൊണ്ടുള്ള പാട്ട്, ഹാർമോണിയം പെട്ടിവെച്ചുള്ള പാട്ടും ഉണ്ടെന്ന് അപൂർവമായിട്ട്. കല്യാണത്തിന് മംഗളം പാടുമ്പോൾ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാരുടെ പേര് ചേർത്ത് പാടുന്നതാണ് മംഗളം പാട്ട്. ആദ്യം കെ ടി മൊയ്തീൻ പാട്ട് എഴുതി വെക്കും. ആളുകളുടെ പേര് വരുന്ന മുറയ്ക്ക് അദ്ദേഹം ആ പാട്ടിനോട് ആ പേരുകൾ ചേർത്ത് വെക്കുകയും ചെയ്യും. അന്ന് അദ്ദേഹം കല്യാണത്തിന് പാടാൻ പോകുമ്പോൾ 10 ആൾക്ക് 100 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അന്ന് അത് വലിയൊരു സംഖ്യയായിരുന്നു. അങ്ങനെ അക്കാലത്ത് കെ ടി മൊയ്തീന്റെ മംഗളം പാട്ടുകളും കല്യാണ പാട്ടുകളും ഹിറ്റായിക്കൊണ്ടിരുന്നു. കെ ടി മൊയ്തീന്റെ രചനയിൽ പിറന്ന മനോഹരമായൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സുനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Everyone, this is Vijay Shadas.
1: You're listening to
0: Radio Suno 91.7 FM.
2: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിംഗ് വിത്ത് ദിലീപ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കെ ടി മൊയ്തീൻ, അദ്ദേഹത്തിന്റെ മാപ്പിളപ്പാട്ട് ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. കെ ടി മൊയ്തീൻ അന്ന് അദ്ദേഹം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല, എടുത്തു വെച്ചിട്ടുമില്ല. അതുകൊണ്ട് അദ്ദേഹം എത്ര പാട്ട് എഴുതിയിട്ടുണ്ടാകും എന്നതിന്റെ കണക്കുകളും അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു. എന്നാൽ രേഖയിലില്ലാത്ത 4000 പാട്ടുകളെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ടാകും എന്നാണ് അന്ന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ കെ ടി മൊയ്തീൻ അന്ന് പ്രസ്സുകാർക്കാണ് കൂടുതലും പാട്ടുകൾ എഴുതി കൊടുത്തോണ്ടിരുന്നത്. അവർ തന്നെ ഒരു ട്യൂണ് കൊടുക്കും, അതിനനുസരിച്ച് അദ്ദേഹം രചന നിർവഹിക്കും. അന്ന് കൂടുതലും മധുഹ ഗാനങ്ങളാണ് എഴുതിയിരുന്നത്. അതോടൊപ്പം ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഭാഗങ്ങളും അന്നത്തെ ഹിന്ദി ഗാനങ്ങളുടെ ട്യൂൺ മലയാളത്തിൽ മധുഹ ഗാനങ്ങൾ എഴുതാൻ ഏറ്റവും ചേർന്നതായതുകൊണ്ട് തന്നെ ഹിന്ദി പാട്ടുകളുടെ ട്യൂണിനനുസരിച്ച് ഒരുപാട് മാപ്പിള പാട്ടുകളൊക്കെ വന്നിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു. അതുപോലെ പ്രധാനമായിട്ടും അദ്ദേഹം എഴുതിയിരുന്നൊരു സബ്ജക്ട് ചരിത്രത്തിലെ ഏതെങ്കിലും പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ചാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട്, കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയതാ എന്ന ഗാനം. മൂസ നബിയെ കിടത്തി ഒഴുക്കിവിട്ട പെട്ടി നദിയിലൂടെ വരുന്നതും ആസിയ ബീവി ഈ ഒരു പെട്ടി കാണുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചെത്താം. ഇതൊരു ന്യൂസിനോ കേട്ടിക്കേട്ട്

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാർപിക് ഡേറ്റ്സ് തുടങ്ങി 50+ കൊനാഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: കെ ടി മൊയ്തീൻ എന്ന ഗാനരചയിതാവിന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്, മാപ്പിളപ്പാട്ട് വിശേഷങ്ങളുമായിട്ട്. കെ ടി മൊയ്തീൻ എന്ന ഗാനരചയിതാവും ഒരു പ്രവാസിയായിരുന്നു. 7 വർഷക്കാലം 1975 കാലഘട്ടം. അദ്ദേഹവും പ്രവാസ ജീവിതത്തിനിടയിൽ ഒട്ടേറെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. UAE 100 കണക്കിന് വേദികളിൽ അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുമുണ്ട്. AV മുഹമ്മദ് എന്ന പ്രശസ്തനായ ഗായകൻ അദ്ദേഹം പാടിയ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ മണിമഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, ഇലാഹായ പുരാനോട്, ആകെ ലോകക്കാരണ മുത്തുള്ളി, ഉമ്മുൽ ഖുരാവിൽ, ഹക്കായ മാർഗമിൽ, ഈ പാട്ടുകളോടൊപ്പം AV മുഹമ്മദ് എന്ന ഗായകൻ ഹിറ്റായി. എന്നാൽ അദ്ദേഹത്തിന് ഈ ഗാനങ്ങളെല്ലാം
2: പുണ്യവചനങ്ങളിലൂടെ നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

ബ്രോട്ട് ടു യു ബൈ അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500499898

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.
3: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500499.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്. ദാനത്ത് അൽബഹാർ.

0: ടു യു ബൈ
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500499898

0: ജിസിസിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചക പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ. ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സേതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം in association with Olive Suno Radio Network.

0: 91.7 FM, Qatar's favorite radio station.
1: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500499.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
0: ചെന്നൈ ബീറ്റ്സ്
2: തമിഴ് ഹെഡ് ഓഫ് ദി ആർ ഇൻ ദ ആർട്ട് ഓഫ് പോഡ്മാക്കുണ്ട്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500499 8

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500499898.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
4: അതെന്താ പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
8: എസ്സൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
10: അത്തരം
8: അണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഒരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വാവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
7: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. അത്തരം മടക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തും.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
1: QNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455 7730 ഓർ 5009 5454.
1: വിസിറ്റ് www.kidsexpo.qa.
0: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം,
3: മീഴിയിലേക്ക്
0: ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂനിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. October 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999 0.
0: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂസിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500 4998.

ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500499.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
7: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
6: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, വഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
8: Pages 10% advance at Joya Lucas to book your favorite jewelry now.
9: Now? We still have time for the festive season.
8: That's exactly why you should secure the best gold rate now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
10: Hi, ഞാൻ എം ജെ ചന്ദ്രൻ.
0: You are listening to Radio Suno,
10: favorite radio station. Radio

0: to you by
1: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500 4998.

0: വചനങ്ങളിലൂടെ
1: പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബു ബാങ്കിനുള്ള സമയം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
3: അതെന്ത് പേര്?
5: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിന് പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
0: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ, പാട്ടിൽ നിറയുന്ന
8: പ്രണയം,
0: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
5: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
9: October 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999090.
7: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
9: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
10: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
12: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
13: ഖിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
12: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.

0: ജി സി സിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ, ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സീതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം in association with Olive Suno Radio Network.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
4: അതെന്ത് പേര്?
6: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
7: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ.
1: മെയിൻ സ്പോൺസേഴ്സ് ലുലു, പവർമാൻ ഇന്റർനാഷണൽ WLL, അൽമഹ റീകൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡിംഗ് WLL, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഫെഡറൽ ബാങ്ക്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സിറ്റി എക്സ്ചേഞ്ച്, ഗൾഫ് ഏഷ്യ, ഗൾഫാർ അൽമിസ്നാദ്, ഡിജിലെൻസ് ഫോർ ട്രേഡിംഗ് സർവീസസ് ആൻഡ് കോൺട്രാക്ടിംഗ്.
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനു 91.7 FM.

ദുബായ്. അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500 4998.

0: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: Free cash vouchers on diamond jewelry? Seriously, Mahi?
2: Yes, Bebo.
1: Pay just 25% now and I can lock the gold price.
2: Yes.
1: What's the catch?
2: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
1: I still can't believe it. No catch.
2: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്സ് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വിലേജ് സനേയ ആൻഡ് അൽകോർ.

0: ബ്രോട്ട് ടു യു ബൈ അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498 ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ ഇൻ ദ ആർട്ട് ഓഫ് പോഡ്മാക്കുണ്ട്.

ഹായ് ഹലോ, വെൽക്കം ടു സ്കോർബോർ. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര ഇങ്ങോട്ട് നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടൈമില് ഒരുപാട് സംഭവവികലമായിട്ടുള്ള കാഴ്ചകൾ അരങ്ങേറിയിട്ടുള്ള ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്പോർട്സ് ലോകം പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വമ്പൻ ആവേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും വെയിറ്റിംഗ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച ഇറ്റ്സ് ലൈക്ക് ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം കീറി മുറിച്ചിട്ടുള്ള പല ഇൻസിഡൻസും നടന്നിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. രണ്ട് ലെജൻഡ്സിൻ്റെ കരിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ടൈമായിരുന്നു. ഒന്ന്, ഹൃദയം കൊണ്ട് കൈയടിച്ചു പോയിട്ടുള്ള, മനസ്സ് നനയിച്ചിട്ടുള്ള, കണ്ണ് നനയിച്ചിട്ടുള്ള ഫുട്ബോൾ ആരാധകരെല്ലാം ഉള്ളുകൊണ്ട് എന്താ സ്വീകരിച്ചിട്ടുള്ളൊരു യാത്രയുമാണ്. സാക്ഷാൽ ലയണൽ മെസ്സിക്ക് അർജന്റീന കൊടുത്തിട്ടുള്ള ആ ഒരു വിട്ടവാങ്ങൽ മത്സരം എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഇതിഹാസത്തിന് അവർ പടിയിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അത് കണ്ടു നിന്ന, ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഓരോ ആളുകളുടെയും ഹൃദയത്തിലേക്ക് ആ ഒരു മൊമെൻ്റ് പറന്നിറങ്ങിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കാരണം അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ കളി ആസ്വദിച്ചിട്ടുള്ള ഓരോ ആളുകൾക്കും അത് ഹൃദയത്തിലേക്ക് തന്നെ എത്തും. 2016 ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ ഗോളവസരം, ഒരു പെനാൽറ്റി അവസരം മിസ്സാക്കി അതിന് പിന്നാലെ ടീമിൽ നിന്ന് തന്നെ എന്താ റിസൈൻ ചെയ്ത്, അതായത് വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പോകുന്ന ലയണൽ മെസ്സി എന്ന് പറയുന്ന ഒരു താരം അവിടെ നിന്ന് ആ ഒരു രാജ്യത്തിൻ്റെയും ആ ടീമിലെ താരങ്ങളുടെ ഒക്കെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തിരികെ വന്നിട്ട് പിന്നാളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഐക്കോണിക് ആയിരുന്നു. പിന്നീട് നേടാൻ കഴിയാത്തതായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ല. അർജന്റീന ജേഴ്സിയിൽ ആ നീലയും വെള്ളയും ചേർന്ന ജേഴ്സിക്ക് എന്തൊക്കെ നേടിക്കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നേടിക്കൊടുത്തിട്ട് തന്നെയാണ് ലയണൽ മെസ്സി എന്ന് പറയുന്ന ഇതിഹാസം ആ ഒരു നാഷണൽ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഏറ്റവും മനോഹരമായ അവരുടെ ഇതിഹാസത്തിന് ഒരു യാത്രയയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം 85,000 കാണികൾ സ്റ്റേഡിയത്തിലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ അവരുടെ ഉറക്കം വരെ മാറ്റിവെച്ചിട്ട് കാത്തിരുന്ന് കണ്ടു, കാത്തിരുന്ന് ആസ്വദിച്ചു, ഹൃദയം നിറഞ്ഞ് കൈയടിച്ചു, മനസ്സ് നിറഞ്ഞ് എന്താ ആർപ്പ് വിളിച്ചു. അവസാനമായി അയാൾ ആ ഒരു ജേഴ്സിയിൽ അങ്ങോട്ട് ആറാടിയപ്പം നമ്മൾ എന്താ ഒരു ഒരു ഒരു ഒരു ഐക്കോണിക് യാത്രയപ്പ് എന്ന് പറയുന്ന തൊട്ട് രണ്ട് അസിസ്റ്റുകളും ഗോളുകളും കൊണ്ട് മെസ്സി മെസ്സിയാണ് എന്ന് വീണ്ടും തെളിയിച്ചുള്ള ഒരു ഒരു ഒരു ഫുൾ സ്റ്റോപ്പ്. ആ ഒരു ഫുൾ സ്റ്റോപ്പ് മത്സരത്തിലെ പ്രകടനം കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഇതിനെപ്പോഴേ പോണേ, കുറച്ചാളുടെ ഇവിടെ പന്ത് തട്ടി നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ കാണിച്ചു വിടുകയെന്ന്. പക്ഷേ ഈ ഒരു മായാജാലക്കാരൻ്റെ മായാജാലം ഇനി അർജന്റീന ജേഴ്സിയിൽ നമ്മൾ കാണൂല, ഇൻറ്റർ മയാമിയിൽ വീണ്ടും തുടരുമെന്ന് പറയുമ്പോൾ മറ്റൊരു സങ്കടം, സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളാണ്. അദ്ദേഹം ക്യാമ്പ് വിട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള കുറിപ്പുകൾ, അവർ തമ്മിലുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആരാധകരെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തായാലും എ ടു സെറ്റ് കഥകൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. എല്ലാ ഇടങ്ങളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം, ക്രിക്കറ്റ് ലോകത്തിലേക്കും മറ്റിടങ്ങളിലേക്കൊക്കെ ഉറപ്പായിട്ടും ഇന്ന് സ്കോർ ബോർഡിലൂടെ യാത്ര ചെയ്തിരിക്കും. കൂടെ ഞാനും ഉണ്ട്, അച്ചുവാണ്. സ്കോർ ബോർഡിൻ്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൺ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ. പ്രമദവനം വീണ്ടും.

0: ഹരിനാരായണൻ എന്നിവരുടെ പ്രശസ്ത ഗാനങ്ങൾ കോർത്തിണക്കുന്ന സംഗീതരാവ്
1: ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുദീപ് കുമാർ, നിഷാദ്, നിത്യമാമൻ, ചിത്ര അരുൾ തുടങ്ങിയ ഗായകർക്കൊപ്പം പ്രഗത്ഭ പിന്നണി പ്രവർത്തകരും ഒരുമിക്കുന്ന ദൃശ്യ സംഗീത വിരുന്ന്
0: ഹൃദയരാഗങ്ങൾ സീസൺ 9 ഒക്ടോബർ 22 QNCC ഓഡിറ്റോറിയത്തിൽ പ്രമദവനം. വീണ്ടും
2: ടിക്കറ്റ്സ് അവൈലബിൾ അറ്റ് ക്യൂ ടിക്കറ്റ്സ്.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.

0: ആകാശത്ത് നക്ഷത്രങ്ങൾക്ക് തിളക്കം കുറവായിരുന്നു. കാരണം ഭൂമിയിൽ ഒരു നക്ഷത്രം തിളങ്ങി നിൽക്കുകയായിരുന്നു. ലോകം മുഴുവൻ ആ നക്ഷത്രത്തിനായി ആർപ്പ് വിളിക്കുകയായിരുന്നു. വെൽക്കം ബാക്ക്. ഡിസ്കവർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ആ നക്ഷത്രത്തിന് ഒരൊറ്റ പേരാണ്. ലോകം മുഴുവൻ അത്രമാത്രം ആവേശത്തോടുകൂടി ആ നക്ഷത്രത്തെ വിളിച്ചത് ലയണൽ മെസ്സി. ആ 10 നമ്പറുകാരൻ അർജന്റീനയുടെ നീലയും വെള്ളയും നിറഞ്ഞ ജേഴ്സിയിൽ നിന്ന് പടിയിറങ്ങുമ്പം അത് ഹൃദയത്തിലൊരു വലിയ വേദന, വലിയ സങ്കടം. ഇനി ആ മാജിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതുമ്പോൾ എങ്ങനെ ആ ഒരു മത്സരത്തെക്കുറിച്ച്, ആ ഒരു ഫെയർവെൽ മാച്ചിനെ കുറിച്ച് പറയാം? ഞാനൊരു കട്ട റൊണാൾഡോ ഫാനാണ്. എന്നിട്ട് പോലും ആ മത്സരം എന്നിലുണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഓരോ ആരാധകരിലും ഉണ്ടാക്കിയിട്ടുള്ള ആ ഓരോ ആരാധകരുടെയും ഹൃദയത്തിൽ വരച്ചിരുന്ന കഥകൾ അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ആ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാണുന്ന ഓരോ കാഴ്ചക്കാരൻ്റെയും ഹൃദയം നിറയ്ക്കാനും കണ്ണ് നിറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ ഇത്രയും കാലം ഫുട്ബോൾ മൈതാനത്ത് കാണിച്ച മാജിക് അത്രമാത്രം നമ്മളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. വാക്കുകളേക്കാൾ അപ്പുറം ആ ഓരോ നിമിഷവും അദ്ദേഹം മനോഹരമായി ആസ്വദിച്ചു. ആ ഓരോ നിമിഷവും ആ 90 മിനിറ്റുകളിലും ഓരോരുത്തരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആർപ്പ് വിളിച്ചു. റഫറി പോലും ഫൈനൽ വിസിലിന് തൊട്ട് മുൻപ് മെസ്സിയുടെ അരികിൽ വന്നിട്ട് ഞാൻ ഫൈനൽ വിസിൽ അടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലോകം മുഴുവൻ ഉറക്കെ മെസ്സിക്ക് മെസ്സി അടിക്കാൻ പറയുമ്പോഴും ലോകം മുഴുവൻ ഉറക്കെ കൂടെ പറയുന്നുണ്ടാവും, അടിക്കരുത്, ഫൈനൽ വിസിൽ അടിക്കരുതെന്ന്, ഫൈനൽ വിസിൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അർജന്റീന വിജയത്തിൽ നിന്നിട്ട് പോലും ഫൈനൽ വിസിൽ മുഴങ്ങരുത് എന്ന് ആഗ്രഹിച്ച് പലരും കളി കണ്ട് തീർത്തിട്ടുള്ള ഒരു മത്സരം. ഓ, ആ മാച്ച് കഴിഞ്ഞ് മെസ്സി പടിയിറങ്ങുമ്പോൾ ഉള്ള ഇമോഷൻസ്, ടീം അംഗങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു റെസ്പെക്ട്, സ്നേഹം, അതൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. ഏതൊരു താരത്തിനും അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഗോൾ മലകളോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അധ്യായമാണ് ചുറ്റുമുള്ളവർ നൽകുന്ന ഐതിഹാസികമായ ഒരു സ്നേഹം. സ്നേഹം കൊണ്ടും നക്ഷത്ര തിളക്കത്തിലെ ഒരു രാജകുമാരനെ പോലെ തന്നെ തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ് ലയണൽ മെസ്സി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ കാവ്യനീതി. ഫുട്ബോൾ ലോകത്ത് ഇത്രയും കാലം ഒരു മാന്ത്രികൻ്റെ വേഷത്തിൽ പുൽമൈതാനിയിൽ ഇടങ്കാലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ആ ഒരു ബാലൻ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും ശക്തനായ ഫുട്ബോൾ താരമായി പടിയിറങ്ങുമ്പോൾ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകൾ മാത്രം. കൂടെ ഞാൻ അച്ചുവാണ്. ഡിസ്കവർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: 91.7 FM.
1: Qatar's favorite radio station.
0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
5: ഹായ്, ഞാൻ നരേൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈനിംഗ് വിത്ത് ദിലീപ്.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
3: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500499.

0: ആണ്, കൂടെ ഞാൻ അച്ചുവാണ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ക്യാമ്പിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായ ചർച്ചയിൽ നിൽക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും റൊണാൾഡോ പോലൊരു ഇതിഹാസത്തിന് ആ ഒരു ടീം റെസ്പെക്ട് നൽകിയിട്ടില്ല എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല കേട്ടോ. തിരിച്ചും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും 1740 വാക്കുകളുള്ള ഒരു വലിയ കത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ച് ആരാധകർക്ക് വേണ്ടിയിട്ടും ടീം അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ നാട്ടിലെ ഓരോ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത് എഴുതിയിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായിട്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്തത് എന്ന് അടിവരായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരിശീലകനുമായിട്ടുണ്ടായിട്ടുള്ള ആ കൺഫ്യൂഷൻസ് ആണ്. വേൾഡ് കപ്പ് കഴിഞ്ഞ് ആ ഒരു, അതായത് ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, റിട്ടയർമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്ലാൻ ചെയ്തതാണ്. അന്ന് എഴുതിയ കത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഫെഡറേഷൻ്റെ നിർബന്ധമായിരുന്നു റൊണാൾഡോ ടീമിൽ തുടരണമെന്നുള്ളത്. ആ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീമിൽ തുടർന്നത്. പിന്നീട് പുതിയ പരിശീലകൻ്റെ പേരും ഫെഡറേഷൻ കൺവിൻസ് ഉറപ്പിക്കുന്നതിന് മുമ്പ് റൊണാൾഡോയുടെ സമ്മതങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പുതിയ പരിശീലകൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പ്ലാനുകളിൽ റൊണാൾഡോ ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. അദ്ദേഹവും പരിശീലകനും തമ്മിൽ കോൺവെർസേഷൻസ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക് ബാലൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ മത്സരങ്ങളിലും കളിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അന്നത്തെ മത്സരം തന്നെ അന്ന് അദ്ദേഹം കളിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത് അദ്ദേഹം റിക്കവറി സ്റ്റേജിൽ റിക്കവറി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് പരിശീലകൻ ഒരു 30 മിനിറ്റ് ടീമിന് വേണ്ടിയിട്ട് കളിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ റിക്കവറി
1: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

ആൺകുട്ടികൾ അടക്കി ഭരിച്ചിരുന്നിടത്ത് തന്റേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു വരുത്തിയ ഒരു പെൺകുട്ടിയുണ്ട്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ മുൻപന്തിയിൽ പറയാൻ പറ്റുന്നൊരു പേര്. 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ നേടിയതുപോലെ ഇന്ത്യക്ക് സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു 2007 ടി ട്വന്റി വേൾഡ് കപ്പ്. അത് കഴിഞ്ഞ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള വേൾഡ് കപ്പാണ് 2011 വേൾഡ് കപ്പ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ, പ്രത്യേകിച്ചും വനിതാ ക്രിക്കറ്റിൽ, വലിയൊരു ഇമ്പാക്റ്റും കൂടുതൽ പെൺകുട്ടികൾക്ക് അവിടേക്ക് വരാനുള്ള വഴി വെട്ടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് 2025 ഏകദിന വനിതാ വേൾഡ് കപ്പ്. ആ ഒരു വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ച നായിക ഹർമൻപ്രീത് കൗർ, ആ ഒരു ക്യാപ്റ്റൻസി പട്ടം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻസി പട്ടത്തിൽ നിന്ന് പടിയിറങ്ങുക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരു ലെജൻഡറി കരിയറിൻ്റെ ഒരു തിരിശീല വീഴലാണ്. അത്രമാത്രം നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള, ഓരോ ഇടങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുത്തിട്ടുള്ള, 4 ഏഷ്യൻ കപ്പുകൾ നേടിയെടുത്തിട്ടുള്ള, 2 ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുള്ള, കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ നേടിയിട്ടുള്ള, WPL അതായത് IPLലെ വുമൺസ് ഫോർമാറ്റിലെ മുംബൈ ഇന്ത്യൻസിനായിട്ട് 2 കിരീടങ്ങൾ നേടിയിട്ടുള്ള, ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ഒരു പെൺപുലിയുടെ കഥ. തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഏറ്റവും ശക്തിയായ വനിതാ താരങ്ങളിലൊന്ന്. വഴിവെട്ടിയെടുത്തവർ കുറേ ഉണ്ടെങ്കിലും ആ വഴിയിൽ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമായത്. പഞ്ചാബിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ ജനിച്ചിട്ട് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനമായ പേര്. എന്തായാലും ക്യാപ്റ്റൻസി ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും അട്ടിപ്പതറാതെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കെൽപ്പാണ് ഹർമൻപ്രീത് കൗറിനെ ഒരു കിടിലൻ ക്യാപ്റ്റനാക്കി മാറ്റുന്നത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് 2025 ഏകദിന വേൾഡ് കപ്പ് ആദ്യത്തെ മത്സരങ്ങൾ വിജയിച്ച് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ വമ്പൻ ടീമുകളോട് ഇന്ത്യ തോറ്റുപോവാണ്. ആ ഒരു ഘട്ടത്തിൽ പലരും കരുതി ഇനി ഇന്ത്യക്ക് ഒരു തിരിച്ചുവരവില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് ഉള്ള മത്സരങ്ങളിൽ ജയിച്ച് ഇന്ത്യ എങ്ങനെങ്കിലും നോക്കൌട്ടിലേക്ക് എത്തുന്നു. സെമി ഫൈനലിൽ ഏറ്റവും ശക്തരായ എതിരാളികളാണ് ഓസ്ട്രേലിയ. 338 എന്ന് പറയുന്ന ചേസ് ഓസ്ട്രേലിയക്കെതിരെ നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ചോദ്യചിഹ്നം നിൽക്കുന്ന സമയത്ത് ആ ഒരു ചേസ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഫൈനലിലെ വിജയം ഇന്ത്യ ഉറപ്പിച്ചായിരുന്നു. കാരണം അത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടിയാണ് നോക്കൌട്ട് സ്റ്റേജിൽ ഇന്ത്യൻ പെൺപുലികൾ കളത്തിലേക്ക് എത്തിയത്. ആ ഒരു കളത്തിലേക്ക് അവരെത്തി, അവർ കിരീടം നേടിയപ്പം അവരെ മുന്നിൽ നിന്ന് നയിച്ച പെൺപുലിക്ക് ഹർമൻപ്രീത് കൗറിന് ഇത്രയും കാലത്തെ അവർ ക്യാപ്റ്റൻസി റെക്കോർഡുകൾക്ക്, ക്യാപ്റ്റൻസി പ്രവർത്തനങ്ങൾക്കൊക്കെ ഹാറ്റ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ അടുത്ത ട്രാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ് കൂടെ ഞാൻ അച്ചു. ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
3: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998.
4: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: Talukas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold rate now. Book in advance at Joyalukas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joyalukas app. Advance booking offers valid until 7th November only. Joyalukas, world's favorite jeweler.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളേ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം,
3: മീഴിയിലേക്ക്
2: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
4: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
6: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
7: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. എന്തായാലും സ്കോർ ബോർഡിൽ ഇനി നേരെ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സന്തോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്തോഷമാണ്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയങ്ങൾ പലപ്പോഴും തട്ടിയെടുത്തുകൊണ്ടിരുന്ന ഒരാള് സാക്ഷാൽ ബിഗ് മാൻ പൊള്ളാർഡ് ഫ്രം മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടാരത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കൂടാരത്തിലോട്ടൊന്നും അല്ല കേട്ടോ. ജെ എസ് കെ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫ്രാഞ്ചൈസി ജെ എസ് കെ ഉണ്ട്. ആ ഒരു ജെ എസ് കെ ടീമിന് വേണ്ടിയിട്ടായിരിക്കും മിനി പൊള്ളാർഡ് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഗംഭീരമായിട്ടുള്ള പൊള്ളാർഡൻ പ്രകടനങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വേണം. അങ്ങനെ ഒടുവിൽ ഒരുപാട് കാലമായി ചെന്നൈ ഫാൻസ് ഇഷ്ടപ്പെടാണ്ടിരുന്ന പേര് ചെന്നൈ ഫാൻസിന്റെ പ്രിയപ്പെട്ട പേരാകാൻ വേണ്ടിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ സൂപ്പർ കിങ്സിന്റെ പ്രിയപ്പെട്ട പേരാകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10th വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോൺടെസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 to 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
4: Chennai Beats.
5: Namu, head of the R.
6: In the art of Podumakulanda.

0: GCC-യിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ. ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സീതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം in association with Olive Suno Radio Network.
2: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio
3: station. Adi, ende birthday celebration enda chelavu ende?
4: Samsarinde madhyam madhye.
5: Uff,
2: Qatar's favorite radio station. Favorite radio
3: station. Adi, ende birthday celebration enda chelavu ende?
4: Samsarinde madhyam madhye.

0: സ്നേഹത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: ആകാശത്തെ നക്ഷത്രങ്ങൾ പോലും കൊതിയോടുകൂടി നോക്കി നിന്ന മനോഹരമായ ഒരു നിമിഷം ഫുട്ബോൾ ആരാധകർ ആസ്വദിച്ചിട്ടുള്ള ഒരാഴ്ചയായിരുന്നു കൊടിയിറങ്ങിയത്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. അതെ, ആകാശത്ത് നക്ഷത്രങ്ങൾ പോലും കൊതിയോടുകൂടി നോക്കിയിട്ടുണ്ടാവും ഈ ഒരു നക്ഷത്രത്തെ. ലോകം മുഴുവൻ ഇത്രമാത്രം ആരാധനയോടുകൂടി ഉറ്റുനോക്കിയിട്ടുള്ളത്, എത്രമാത്രം സ്നേഹത്തോടുകൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രമാത്രം സ്നേഹത്തോടുകൂടി യാത്രയപ്പ് നൽകിയത്, അത്രമാത്രം സ്നേഹം നിറഞ്ഞൊഴുകിയ മനോഹരമായ ഒരു നിമിഷം. അർജന്റീന ജേഴ്സിയിൽ നിന്ന് ലയണൽ മെസ്സി പടിയിറങ്ങുമ്പോൾ അതൊരു ഇതിഹാസത്തിന്റെ പടിയിറക്കൽ കൂടിയാണ്. ആ കഥകൾ എത്ര പറഞ്ഞാലും തീരൂല. ഞാൻ നേരത്തെ പറഞ്ഞുകൂട്ടെ, ആ കഥയ്ക്ക് ഒരു 1000 വേർഷൻ ഉണ്ട്, 1000 അല്ല 10,000 വേർഷൻ ഉണ്ട്. കാണുന്ന കാണികളനുസരിച്ച് മാറുന്ന മാന്ത്രികതയുള്ള ഒരു വല്ലാത്തൊരു പടിയിറക്കലായിരുന്നു. എന്തായാലും ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് ആ മത്സരത്തിൽ ഒരുപാട് മനോഹരമായ സീനുകളുണ്ട്. കൂടുള്ള താരങ്ങൾ അത്രമാത്രം റെസ്പെക്റ്റോടു കൂടിയാണ് അദ്ദേഹത്തെ ഹഗ് ചെയ്യുന്നത്, അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നത്. റഫറീസിന്റെ സ്നേഹം ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീനായിരുന്നു. മത്സരത്തിന്റെ ഫൈനൽ വിസിലടിക്കുന്നതിന് മുമ്പ് റഫറി ഓടിച്ചെന്ന് മെസ്സിനോട് ചോദിക്കുന്നുണ്ട്, ഫൈനൽ വിസിൽ ഞാൻ അടിക്കട്ടെ എന്നുള്ളത്. എന്ത് രസമുള്ളൊരു മൊമെന്റാണ്. ഫൈനൽ വിസിലിന് മുമ്പ് ആ ഒരു പന്ത് മെസ്സിയിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് റഫറി, രണ്ട് കാർഡുകൾ മെസ്സിയിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് റഫറി. അങ്ങനെ കാലം ഒരുപാട് സ്നേഹത്തോടുകൂടി കരുതി വെച്ച ഒരു ഇതിഹാസം പടിയിറങ്ങുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞുവിട്ട് തന്നെ നക്ഷത്രങ്ങൾ വരെ കൊതിയോടുകൂടി നോക്കി നിന്നിട്ടുണ്ടാവും ആ ഒരു ഇതിഹാസത്തിന്റെ യാത്ര വർഷിൽ. എന്തായാലും ഒരുപാട് സ്നേഹവും ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞ ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാനങ്ങോട് ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടൈമാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും കുറേ കഥകളുമായിട്ട് സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളുമായിട്ട് കേൾക്കാം കാണാം. കൂടെ ഞാൻ അച്ചു ആയിരുന്നേ. ടാറ്റ.

0: Smart Talk.
1: Brought to you by
0: Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel
1: like you're home. In association with It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
2: മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ലൈഫിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. വിശദമായി നമ്മൾ ഇന്ന് ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാനും അറിയാനും പോവുകയാണ്. റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജനിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി ഡോക്ടർ എൽ സി ഉമ്മൻ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഡോക്ടർ, സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
3: താങ്ക് യു.
2: ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എത്രമാത്രം ശരിയാണ്?
3: അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒറ്റപ്പെടുന്നവർ സ്ട്രോങ് ആകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ സ്ട്രോങ് അല്ല, ഇത് രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു സോഷ്യൽ മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ എന്നല്ലേ ഡെഫിനിഷൻ തന്നെ പറയുന്നത്. അപ്പൊ ഒരു സാമൂഹ്യ ജീവിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹവുമായിട്ട് ഇഴകിച്ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ. അതാണ് മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരുടെ തലച്ചോറ് ആ തരത്തിൽ ഡിസൈൻ ചെയ്ത് വെക്കപ്പെട്ടവയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് റണ്ണിങ് വേൾഡിൽ ഇത്രയും ഒരു എല്ലാം വളരെ വേഗതയിൽ ഓടുന്നു, ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്നു, മനുഷ്യർ അവനവനിലേക്ക് തന്നെ ചുരുങ്ങി തീരെ ചുരുങ്ങി ഒരു ഗാഡ്ജറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഞാനും എന്റെ ഒരു ഗാഡ്ജറ്റും എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈനിങ് ടേബിളിൽ നോക്കിയാൽ പോലും, ഒരു റെസ്റ്റോറന്റിൽ പോയാൽ പലപ്പോഴും താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാല് പേർ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോയാൽ എല്ലാ ആ നാല് പേരും ആ സമയത്ത് പോലും അവനവന്റെ മൊബൈലിലേക്ക് കണ്ണുനട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അപ്പോ ഈ ഉൾവലിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് പോകുക, ഒറ്റപ്പെട്ടു പോകുക, അതൊരിക്കലും മാനസിക ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ ചില ആൾക്കാരുണ്ട് പ്രകൃതിയാലെ തന്നെ അവർ പണ്ട് മുതലേ ബേസിക്കലി ഉൾവലിഞ്ഞവരാണ്. അങ്ങനത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ ഉള്ളവരുണ്ട്, ഇപ്പൊ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവര്. അവര് പൊതുവെ ബാക്കി ആരുമായിട്ടും വലിയൊരു ഇടപഴകൽ ഉണ്ടാകുന്ന ആൾക്കാരല്ല. അങ്ങനെയുള്ളവർ അവർ കംഫർട്ട് സോൺ ആയിരിക്കും അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. അതല്ലാതെയുള്ള എല്ലാ മനുഷ്യർക്കും ഒറ്റപ്പെടലിന്റെ അവസ്ഥ അത് ഒട്ടും ഹെൽത്തി അല്ല. മാനസിക ആരോഗ്യത്തിന് അതൊട്ടും
2: മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തായിരിക്കും, അയാളുടെ രീതികൾ എന്തായിരിക്കും?
3: ഓക്കെ, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ മാനസിക ആരോഗ്യം നല്ലതാണ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മള് ഒരു വെൽബീയിങ് അവസ്ഥയിലേക്ക്, ഒരു സുസ്ഥിര അവസ്ഥയിലേക്ക്, സുസ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പോ ഇത്തരം കാര്യങ്ങൾ അതിന്റെ ഒരു ആരോഗ്യ ഘടന ശരിയാവണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നിർണയിക്കപ്പെടുന്നത് നമുക്ക് ബേസിക്കലി ഉള്ള ഈ വൈകാരിക അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ ആരോഗ്യം എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ ഒരു സമ്മർദ്ദം വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിർണയിക്കപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ ഡിസിഷൻസ് ഒക്കെ നല്ലതാണോ, നമുക്ക് ഒരു നല്ല വ്യക്തി ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളുടെ അടുത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒപ്പം ഇടപഴകുന്നവരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ ഭർത്താവായിട്ടാണെങ്കിലും കുട്ടികളായിട്ടാണെങ്കിലും അച്ഛനമ്മയായിട്ടാണെങ്കിലും സഹോദരങ്ങളായിട്ടാണെങ്കിലും ഒക്കെയുമുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ഈ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അപ്പോ റൈറ്റ് മെന്റൽ ഹെൽത്ത് ഉള്ളയാളിന്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു മാനസിക ആരോഗ്യമുള്ളയാൾ വളരെ കൂളായിട്ട് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ അവർ പഠിച്ചിരിക്കും. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാനാവുന്നതെന്ന് അവർക്കറിയാം. അവർക്ക് തോൽവി വരുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കണമെന്ന് അറിയാം. സമ്മർദ്ദത്തെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയാം. അവർക്ക് ബന്ധങ്ങളെ കീപ്പ് ചെയ്യാൻ അറിയാം. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കീപ്പ് ചെയ്യാൻ അറിയാം. ഏതെടുക്കണം, ഏത് കൊള്ളണം, ഏത് തള്ളണം എന്ന് കൃത്യമായിട്ട് അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. അവരുടെ ഒരു ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അമിത ഭക്ഷണ ക്രമീകരണത്തിലേക്ക് പോകാതിരിക്കുക, അങ്ങനെ അവരുടെ ഉറക്ക ശീലം, ഇതെല്ലാം തന്നെ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് വളരെയധികം ക്രമീകരിക്കപ്പെട്ട് കൊണ്ടുപോകാനും ശേഷിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ വ്യക്തിക്ക് നല്ല മാനസികാരോഗ്യമുണ്ട് എന്ന് തന്നെയാണ്.
4: ഓക്കെ മാം, ഇപ്പൊ പറഞ്ഞ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കൂളായിട്ട് അതിനെ ഫേസ് ചെയ്യണം എന്നുള്ളത്, ഓരോ പ്രതിസന്ധികളെയും ഓരോ തരത്തിലായിരിക്കും. എങ്ങനെ നമുക്കിത് കൂളായിട്ട് ഫേസ് ചെയ്യാം, നമുക്ക് പറയുമ്പോഴും ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം?
3: അത് ഓരോ പ്രതിസന്ധിയും, അതായത് ഇപ്പോൾ നമുക്ക് പല തരത്തിലായിരിക്കും സ്ട്രെസ് വരുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണ് എന്ന് നമുക്ക് ഒരാളുടെ ലൈഫിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് വരാൻ സാധ്യമാകുന്നു എന്നുള്ളത് നമുക്ക് കാലേ കൂട്ടി പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുട്ടികളെ അപേക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ എൽ കെ ജി മുതലോട്ട് പോകുന്ന കുട്ടികൾക്ക് ആ ഹെവി ബാഗ് തന്നെ വലിയൊരു സ്ട്രെസ് ആണ്. പഠനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ സ്ട്രെസ്സാണ്, ജോലി സ്ട്രെസ്സാണ്, ഇത് ഈച്ച് ആൻഡ് എവറിതിങ് നമുക്ക് സ്ട്രെസ് ആണ്. ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സമ്മർദ്ദത്തെ നേരിടാനായിട്ട് കെൽപ്പുണ്ടായിരുന്നു. റെസീലിയൻസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് നടന്നു പോകണം, അല്ലെങ്കിൽ സൈക്കിൾ ഓടി പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിലോമീറ്റേഴ്സ് നടക്കേണ്ട വരുമായിരിക്കും, ബസ്സിൽ കയറി ഇറങ്ങി പോയിട്ട് വരുമായിരിക്കും. ഇപ്പൊ അന്നത്തെ കാലത്ത് അതൊരു സമ്മർദ്ദമായിരുന്നു. ഇന്നത്തെ കാലത്ത് പക്ഷെ കുട്ടികൾ സ്കൂൾ ബസ് തൊട്ട് വാതുക്കെ വരും, അല്ലെങ്കിൽ അവനവന് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് പോകാൻ. അത്രയും ഉണ്ടെങ്കിൽ പോലും സ്ട്രെസ് അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഓരോ കാലഘട്ടം അനുസരിച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു.
4: പക്ഷെ
3: പണ്ട് കാലത്ത് റെസീലിയൻസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, കാരണം ആ സമയത്തെ പേരന്റിംഗ് സിസ്റ്റവും ആ സമയത്തെ നമ്മുടെ കൾച്ചറൽ സിസ്റ്റവും ഒക്കെ വ്യത്യാസമായിരുന്നു. കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള സാഹചര്യമായിരുന്നു കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ അത്തരം റഫായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വരുന്നത് കൊണ്ട് സമ്മർദ്ദത്തെ നേരിടാൻ ആ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ സമ്മർദ്ദത്തെ നേരിടണം, ഒരാൾ എങ്ങനെ നേരിടണം എന്ന് നിർണയിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പേരന്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്, ആ കുട്ടിക്ക് ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ്, ലൈഫ് സ്കിൽസ്, ജീവിത നിപുണത എന്ന് പറയും, ഈ ലൈഫ് സ്കിൽസ് ഏത് തരത്തിലാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. തോൽവി നേരിടാനായിട്ടുള്ള ഒരു പരിശീലനം ആ കുട്ടിക്കുണ്ടോ, പ്രശ്നങ്ങൾ നേരിടാനായിട്ടുള്ള പരിശീലനം ആ കുട്ടിക്കുണ്ടോ, വീട്ടിൽ വളർന്നു വരുന്ന സാഹചര്യം എന്താണ്, ഒരു ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്സ് ഈ കുട്ടിക്ക് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അപ്പൊ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ജനിതകമായിട്ട് ഏത് തരത്തിലുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള തലച്ചോറ് നമ്മളത് എങ്ങനെയാണെന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകമാണ്. കാരണം ഇതൊക്കെയും തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി പാറ്റേൺസിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയെ ഒക്കെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള കാര്യം തർക്കമില്ല. അപ്പൊ ഒരു സ്ട്രെസ് വരുമ്പോൾ അതിനെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം, നമുക്ക് പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് ഇന്നത് ഇന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കാര്യത്തിനും ഓരോ തരത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ആകത്തുക പറയുവാണെങ്കിൽ, ഓവറോൾ പറയുവാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം കരുതേണ്ട ഒരേ ഒരു കാര്യം, ഇത് നമ്മള് ഒരു റോഡിലേക്ക് ഇപ്പോൾ കയറുകയാണെങ്കിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മള് മെയിൻ ഹൈവേയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് ബംസും ഹംസും വരാറുണ്ട്. അപ്പൊ ഈ ബംസും ഹംസും വന്ന് അവിടെ എല്ലാം നമ്മൾ ചിലപ്പോൾ നിർത്തണം, ചിലപ്പോൾ കുറച്ചു നേരം കാത്തു കിടക്കണം. അങ്ങനെ വന്ന് പല സ്റ്റോപ്പ് സിഗ്നൽസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ മെയിൻ ഹൈവേയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ യാത്ര സുഗമമാണ്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയും ഓരോ ഹംസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഹംസ് വരുമ്പോൾ അവിടെ തട്ടി തളർന്നു പോകാതെ മുൻപോട്ട് എനിക്ക് വിശാലമായിട്ടുള്ളൊരു വഴിയുണ്ട്, എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള പ്രത്യാശയോടെ, ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഹംസല്ല, ഒരു പെർമനന്റ് സ്റ്റോപ്പ് അല്ല, അത് താൽക്കാലികം മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശാലമായിട്ടുള്ള ഹൈവേയിലേക്കുള്ള യാത്രയാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഈ പ്രതിസന്ധിയെ മിനിമൈസ് ചെയ്ത് കണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. വൺസ് നമ്മൾ ഹൈവേയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹമ്പ് ക്രോസ് ചെയ്തു, എത്ര സ്റ്റോപ്പ് സിഗ്നൽ ഉണ്ടായി, ഇതൊന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്, ഓരോ പ്രതിസന്ധിയും നമുക്ക് ഓരോ കഥ പറയാനുണ്ടാവും. അപ്പോ പ്രതിസന്ധിയെ ജയിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ നിറമുള്ള കഥകൾ ഉള്ളവരായിട്ടാണ് മാറുന്നത്. അപ്പൊ പ്രതിസന്ധി വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ നിറമുള്ള കഥകൾ ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനെ ചെറിയൊരു സ്റ്റോപ്പ് സിഗ്നലായിട്ട്, ചെറിയൊരു ഹമ്പായി മാത്രം കണ്ട് വിശാലതയിലേക്കുള്ള കാഴ്ചപ്പാടിലേക്ക് പോകാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തനാക്കി എടുക്കുകയാണ് വേണ്ടത്.
4: ഡോക്ടർ എൽ സി ഉമ്മൻ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാനായിട്ടുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.
5: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
6: ആകാശമായവളെ
5: പാട്ടിൽ നിറയുന്ന പ്രണയം,
6: മീഴിയിലേക്ക്
5: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
7: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: പ്രണയം
7: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
5: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
7: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ. ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
5: Smart Talk.
1: Brought to you by
0: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
1: In association with It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
5: This is Radio Suno
9: 91.7 FM,
5: Qatar's favorite radio station. ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. ഒക്ടോബർ 10 വൈകുന്നേരം 6 ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.
2: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
10: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
2: എസ്സെൻസ് അബൂ സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മതർ ഖദീം. കോൾ 5500498.
11: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
12: ആകെ സെഡാണ് മോനെ.
13: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
11: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: സ്മാർട്ട് ടോക്ക്
1: ബ്രോട്ട് യു ബൈ
0: ലുലു. Hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're home.
1: In association with It's the season of jewelry and the season of offers at Malabar Gold and Diamonds. Ippol diamond and precious gem jewelry purchase-inodoppam nedu free cash vouchers.
4: റേഡിയോ സുനോയിലെ സ്മാർട്ട് ടോക്ക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ജനിസ നിങ്ങൾക്കൊപ്പം. നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള അതിഥി കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ. ഈ സമയത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എത്രമാത്രം വലുതാണ്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അത് ചർച്ച ചെയ്യേണ്ടത്?
3: തീർച്ചയായിട്ടും. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ അതിനകത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരുപാട് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. ഉറക്കം വളരെയധികം നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു 7-8 ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ റിപ്പയർ നടക്കുകയുള്ളൂ. ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ നടക്കുന്നത്. അത് തന്നെയല്ല, നമ്മൾ പകൽ മുഴുവനും എൻഗേജ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പഠനമാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് മുഴുവനും തലച്ചോറിൽ അടുക്കി പെറുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് ഈ ഉറക്കത്തിലാണ്. എങ്കിൽ മാത്രമേ നമുക്കത് പിറ്റേ ദിവസം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാര്യമാണെങ്കിലും പഠനമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പൊ ആ തരത്തിൽ നമ്മുടെ തലച്ചോറ് നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ മെമ്മറിയെ നിലനിർത്തുന്നതിന് ഉറക്കം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം റിപ്പയർ കറക്റ്റ് ആക്കി വരണമെന്നുണ്ടെങ്കിലും ഉറക്കം ആവശ്യമാണ്. അത് താളം തെറ്റുമ്പോൾ തന്നെ പലയധികം മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. നമ്പർ വൺ. നമ്പർ ടു, നമ്മളുടെ ഭക്ഷണ ക്രമീകരണം. നമ്മള് വലിച്ചുവാരി ജങ്ക് ഫുഡ് എല്ലാം കൂടെ കഴിച്ച് ഓവർ ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ഇതൊക്കെയും വളരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് ക്രേവിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്, ബിഞ്ച് ഈറ്റിംഗ്, ഇതൊക്കെയും തന്നെ. അപ്പോ സ്ട്രെസ് വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആശ്രയിക്കുന്നത് മധുരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ കൂടുതൽ കാര്യങ്ങൾ, ഈ ഷേക്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, ഇത്തരം കാര്യങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക, താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവിംഗ് കിട്ടും. അപ്പോൾ അതൊരു ശീലമായിട്ട് മാറും, അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അത് പക്ഷേ വീണ്ടും നമ്മളെ ഗുരുതരാവസ്ഥയിലേക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മളെ തള്ളിപ്പിടിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് എക്സസൈസ്. നമുക്കിപ്പോ പലതരം എക്സസൈസ് ഉണ്ട്. നമ്മുടെ ശാരീരിക വ്യായാമം നമ്മളെ ഏത് രീതിയിൽ വെയിറ്റ് ലോസിനും, അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ എന്നൊക്കെ പറയുന്ന ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശാരീരിക വ്യായാമം വഴിയേ കിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമല്ലല്ലോ. അതുപോലെ തന്നെ മറ്റ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസസ്, ശ്വസന വ്യായാമം, ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ അടുത്തിടെയായിട്ട് വളരെയധികം ഒരു അത് തന്നെ ആ തരത്തിലുള്ള മൈൻഡ്ഫുൾനെസ് ഒക്കെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് കെയർ റിച്വലിനകത്തിൽ കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എഴുതുവാൻ ഒരു ശീലമുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഗാർഡൻ വെക്കുകയോ അല്ലെങ്കിൽ ബാൽക്കണിയിൽ തന്നെ ഒരു ചെറിയ പൂന്തോട്ടം സെറ്റ് ചെയ്യുകയോ. ഞാൻ എന്റെ OPD നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജമാണ് കിട്ടുന്നത്. വരുന്ന പേഷ്യൻസും പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ആ തരത്തിൽ പ്രകൃതിയുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതൊക്കെയും തന്നെ നമുക്ക് സെൽഫ് കെയർ റിച്വലിൽ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയും തന്നെ നമ്മുടെ സമ്മർദ്ദത്തെ ഉലച്ചു കളയുന്നതാണ്. പ്രത്യേകിച്ചും ശാരീരിക വ്യായാമം, അതായത് നമുക്ക് എല്ലാ ദിവസവും അടിക്കടി ഡെയിലി ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ നമ്മൾ ശാരീരിക പ്രക്രിയയിലൂടെ അത് പുറന്തള്ളുകയാണ്. അപ്പൊ ഇത്തരം സ്ട്രെസ്സേഴ്സിനെ നമുക്ക് പല പ്രക്രിയയിലൂടെ നമുക്ക് പുറന്തള്ളാനായിട്ട് നമുക്ക് സഹായകരമായിട്ടുള്ള എന്ത് തരം റിച്വൽസ് ആണോ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ജീവിത ചര്യ തീർച്ചയായിട്ടും നമ്മുടെ സമ്മർദ്ദത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും.
4: അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് മാം?
3: മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൽ തന്നെ ഏകാഗ്രതപ്പെട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ ഫ്ലേവർ, അതിന്റെ രുചി, അതിന്റെ സ്മെല്ല്, ഇതൊക്കെയും ആസ്വദിച്ച് കഴിക്കുക. അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പിയുടെ ആ ഒരു ഫ്രാഗ്രൻസ്, ആ ഫ്ലേവർ, അതിന്റെ ടേസ്റ്റ്, അത് ആസ്വദിച്ച് കഴിക്കുക. ആ സമയത്ത് നമ്മൾ മറ്റ് നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളോ ചിന്തിച്ചുകൊണ്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് സാരം. നമ്മൾ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് കാപ്പി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിപ്രസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിരാശകളും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള വേവലാതിയും ഒക്കെ വരും. നേരെ മറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച്, നാളത്തെ പരീക്ഷയെ കുറിച്ചോ നാളത്തെ ജോലിയെ കുറിച്ചോ ഒക്കെ ആലോചിച്ച് കാപ്പി കുടിക്കാൻ പോയാലും നമുക്ക് ആൻസൈറ്റി വരും, ഉത്കണ്ഠ വരും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രവൃത്തിയിൽ ഇരിക്കുന്നുവോ, അത് പഠനമാകാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫുഡ് എടുക്കുന്നതാകാം, ഒരു പാനീയം കഴിക്കുന്നതാകാം, എന്ത് ആക്ടിവിറ്റിയിലാണെങ്കിലും അതിലേക്ക് നിർബന്ധപൂർവം ശ്രദ്ധയെ കൊണ്ടുവന്ന് വളരെ ജാഗ്രതയോടെ, മനോജാഗ്രതയോടെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്. ആ തരത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും 100% അതിനൊരു ഇഫക്റ്റ് ഉണ്ടാകും. നമുക്ക് മറ്റ് ആകുല ചിന്തകളോ പഴയ ചിന്തകളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിനെ തട്ടുകയില്ല. അപ്പൊ അത്രമാത്രം മാനസിക ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും.
4: ഓക്കെ, മാമിന്റെ അടുത്ത് വരുന്ന ആളുകളെ ഏറ്റവും അധികം മീൻസ് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുക, ഏറ്റവും കൂടുതൽ മാം കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താണ്?
3: ഏറ്റവും കൂടുതൽ കേട്ട് മറുപടി കൊടുത്തിരിക്കുന്ന ചോദ്യം എങ്ങനെ കോൺഫിഡന്റ് ആയിട്ടിരിക്കാം, ഉത്കണ്ഠയില്ലാതെ എങ്ങനെയിരിക്കാം, സങ്കടമില്ലാതെ എങ്ങനെയിരിക്കാം. കാരണം കൂടുതൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നതും ഡിപ്രഷൻ ആൻസൈറ്റി സ്പെക്ട്രത്തിലുള്ളവരാണ് വരുന്നത്. അത് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പരീക്ഷയുടെ ആകാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആൻസൈറ്റി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളാകാം, എല്ലാ അവനവന്റെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ഉത്കണ്ഠയാകാം, നിരാശയാകാം, സങ്കടമാകാം, വിഷാദമാകാം. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണെന്ന് പറയും. അതാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന പ്രശ്നം. അപ്പോ അത് കാരണം ആൻസൈറ്റിയും ഡിപ്രഷനും ഉള്ളവരുണ്ട്, വ്യക്തിത്വ വൈകല്യത്തിന്റെ പ്രശ്നത്താൽ വരുന്നവരുണ്ട്. ഒരു ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചാൽ ആൻസൈറ്റിയും ഡിപ്രഷനും ആ ഒരു സ്പെക്ട്രത്തിൽ തന്നെയാണ് കൂടുതലും വരുന്നത്.
4: ഈ മെന്റൽ ഹെൽത്തിനെ നിസ്സാരമായി കാണുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ, അതോ പഴയ പോലെ തന്നെയാണോ?
3: അല്ല, കുറെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് തുറന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. സെലിബ്രിറ്റീസും അങ്ങനത്തെ ആളുകളൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ധൈര്യപൂർവ്വം തുറന്നു പറയുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ പറഞ്ഞതുപോലെയുള്ള താങ്കളെ പോലെ ഉള്ളവർ നടത്തുന്ന റേഡിയോ പ്രോഗ്രാംസ് ടി വി പ്രോഗ്രാംസ് ഒക്കെയും അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നത് തന്നെ വളരെ അവമതിപ്പായിട്ട് കണക്കാക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരുപാട് മാറി. പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള പട്ടണങ്ങളിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയും തന്നെ ഒരുപാട് അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിഗ്മയൊക്കെ നല്ലൊരു ശതമാനം മാറിയിട്ടുണ്ട്. അതിലൊക്കെയും ഈ മീഡിയാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മാനസിക ആരോഗ്യത്തിന് ശാരീരിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു ഡയബറ്റീസ് വന്നാൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണം, അല്ലെങ്കിൽ പനി വന്നാൽ ഫിസിഷ്യനെ കാണണം, പുഴ വന്നാൽ സർജനെ കാണണം എന്നുള്ളൊരു സാമാന്യ ബോധം എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഒരു മാനസിക പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാലോ ഒരു ടെൻഷൻ വന്നാലോ ആരെ കാണണം എന്നുള്ള അറിവ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനില്ല.
4: ഓക്കെ, എനിക്ക് അതുപോലെ തന്നെ മാം പറഞ്ഞ പോയിന്റിനോട് കൂട്ടി ചേർക്കാൻ തോന്നി. യൂട്യൂബിൽ ഇതുപോലെ ഒരുപാട് ആളുകള് എന്താ പറയാ മോട്ടിവേഷൻ ആയിട്ടും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് സംസാരിക്കും. ഇതിൽ ശരിയേതാണ് തെറ്റേതാണെന്ന് കേൾക്കുന്ന ആൾക്കും അറിയില്ല.
3: ഈ വരുന്ന ടിപ്സ്, നല്ല ഉറക്കം കിട്ടാൻ ഇത്ര ടിപ്സ്, അല്ലെങ്കിൽ ആൻസൈറ്റി കുറയാൻ ഇത്ര ടിപ്സ്, ഇതിനകത്ത് എന്ത് ആധികാരികതയാണ് ഉള്ളത്? ഒരു പക്ഷെ ആ വ്യക്തിക്ക് ആൻസൈറ്റി ഉള്ളത് തൈറോയ്ഡ് പ്രശ്നം കൊണ്ടായിരിക്കാം. അന്നേരം ഈ ടിപ്സും പാലിച്ചിരുന്നാൽ അത് പരിഹാരമാകുമോ?
4: ഇല്ല.
3: അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് എത്തപ്പെട്ടേ മതിയാവും. അല്ലാതെ ഇത്തരം പൊടിക്കൈകൾ കൊടുക്കുന്ന, ടിപ്സ് കൊടുക്കുന്ന, അത് അവർക്ക് കുറെ വ്യൂവേഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആണ്, കുറെ ഫോളോവേഴ്സ് അധികം ഉണ്ടെങ്കിൽ, കുറെ ലൈക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറെ അതിന്റെ അർത്ഥം അത് ഒത്തന്റിക് ആണ് എന്നുള്ള ഒരു ധാരണ സാധാരണ ആൾക്കാർക്കുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെയും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വഴിതെറ്റിച്ച് വിടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രയോജനമില്ല.
4: ഒരു എക്സ്പേർട്ടിന്റെ ഒരു അഡ്വൈസ് എത്രമാത്രം പ്രധാനമാണ്? നമ്മൾ ഈ പൊടിക്കൈകളും കാര്യങ്ങളും കൊണ്ട് നടക്കാതെ ഡയറക്റ്റ് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് എത്തുന്നതിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും ഒരു വ്യക്തിക്ക്?
3: ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരു കമോഡിറ്റി വാങ്ങിക്കാൻ പോയാലും, ജീവനില്ലാത്ത വസ്തു, ഗാഡ്ജറ്റ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, നമ്മളത് വാങ്ങാൻ പോകുമ്പോൾ അതിനെപ്പറ്റി മുഴുവനും പഠിച്ചേച്ചാണ് നമ്മൾ സാധാരണ പോകുന്നത്. അതിന്റെ റിവ്യൂസ് എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണ്, കമ്പയർ ചെയ്യും, മറ്റു പല ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, അതിന്റെ എക്സ്പയറി ഡേറ്റ് വല്ലതും ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് വളരെ സസൂക്ഷ്മം പരിശോധിച്ച് ആണ് നമ്മളത് വാങ്ങിക്കാൻ പോകുന്നത്. ഡ്രസ് എടുത്താലും എല്ലാം അങ്ങനെ തന്നെ. അപ്പൊ ജീവനില്ലാത്ത വസ്തുവിനെ കുറിച്ച് നമ്മൾ അത്രയും കൺസേൺഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ചും മാനസികാരോഗ്യ പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് ആ തരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എക്സ്പേർട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു സൈക്യാട്രി ആണെന്നുണ്ടെങ്കിൽ തലച്ചോറിനെ കുറിച്ചും മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് പഠിച്ച്, അഥവാ മരുന്ന് വേണമെങ്കിൽ അതിന്റെ ആക്ഷൻ എന്താണ്, അതൊരു വ്യക്തിക്ക് എന്താണ് ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത് അവർക്ക്, അല്ലെങ്കിൽ കൗൺസിലിംഗ് മാത്രമാണോ നല്ലത്, ഇതൊക്കെയും തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ കാണാതെ പോകുന്നതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് പറയുന്നത്.
4: ഇപ്പൊ കേൾക്കുന്നവർക്ക് മാമിന്റെ ഒരു സെഷൻ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം?
3: ഞാൻ വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. എന്റെ പേഴ്സണൽ നമ്പർ 9526896608 ആണ്. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
4: മാം അതോടൊപ്പം തന്നെ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മാമിന് പേരന്റ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്?
3: കുറെ വർഷങ്ങൾക്ക് ശേഷം എന്താണ് പേരന്റിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല പേരന്റിങ് എന്നുള്ള അന്നേരം അന്വേഷിച്ചു പോവുകയല്ല വേണ്ടത്. ആ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ദൃഢമായിട്ട് നിശ്ചയിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്റെ വീടിനും ഞങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാകുന്ന ഉള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ആ തരത്തിൽ ഞാൻ ഏതൊക്കെ രീതിയിൽ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വേണം. പണ്ട് കാലത്തെ അപേക്ഷിച്ച് പേരന്റിങ് സ്റ്റൈലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഇത്രയും ഇല്ലായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ ടഫ് സിറ്റുവേഷൻസ് ആയിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് അത്യാവശ്യം പ്രശ്നങ്ങളെ നേരിടാനൊക്കെ കുറച്ച് ഇന്നത്തെ തലമുറയെക്കാട്ടിലും അവർ എക്യുപ്ഡ് ആയിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, ജനിച്ചു കഴിഞ്ഞ് ആൽഫ കഴിഞ്ഞ് അറിയാമല്ലോ. അപ്പം ആ തലമുറകൾക്ക്, അതെ, തലമുറകൾക്കെല്ലാം തന്നെ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു പണ്ടത്തെ അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ ഓഫ് പേരന്റിങ്ങോ അല്ല വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കൊണ്ടുപോയ വളരെ അമിത ലാളനയും കൊടുത്ത്, ഒന്ന് ചോദിക്കുമ്പോൾ 10 എടുത്തു കൊടുത്ത്, എല്ലാ ആഗ്രഹങ്ങളും സ്ഥാപിപ്പിച്ചു കൊടുത്ത്, തോൽവി നേരിടാൻ സജ്ജരാക്കാതെ ഉള്ള ഒരു ഒരു പേരന്റിങ്, അതായത് സ്നേഹല്ലാത്ത കളിച്ചാൽ പോലും ഞാൻ പലപ്പോഴും പറയുന്നതാണ് തോറ്റു കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടിയുടെ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം കാണാൻ. അപ്പൊ കുട്ടി ജീവിതത്തിൽ തോൽവി ഒരു രീതിയിലും പഠിക്കുന്നില്ല. ചെയ്യോ പരീക്ഷയ്ക്ക് തോക്കുകയോ ചെയ്യുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം തന്നെയാണ് ഉത്തരവാദി. അപ്പൊ അങ്ങനെ ഒരു എല്ലാം നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം കൊടുക്കാതെ, എന്നാൽ ചാക്കോ മാഷിനെ പോലെ അടിച്ച് മേല് ഉപദ്രവിച്ച് വളരെ റിജിഡായിട്ടുള്ള പേരന്റിങ് അല്ലാതെ ഇഫക്റ്റീവ് പേരന്റിങ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് തീർച്ചയായിട്ടും വയ്ക്കണം, ബൗണ്ടറീസ് വയ്ക്കണം, ലിമിറ്റ് സെറ്റിംഗ് വയ്ക്കണം. എന്നാൽ സ്നേഹപൂർവ്വം, സ്നേഹത്തിൽ പൊതിഞ്ഞുള്ള ശാസനയും കൊടുക്കണം. ആ തരത്തിലുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും.
4: ഒരു വൈൻഡ് അപ്പ് നോട്ട് എന്ന നിലയിൽ മാമിനെ ഷെയർ ചെയ്യാനുള്ളത് എന്താണ്?
3: ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ സ്വസ്ഥതി, ഇതിനെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ശ്രദ്ധ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിന്റെ ആരോഗ്യം സൂക്ഷിക്കാനുള്ള, സംരക്ഷിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടുള്ള, സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്.
4: താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, എല്ലാ ചോദ്യങ്ങൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി നൽകി, അതിനുള്ള ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. ഡോക്ടർ എൽ സി ഉമ്മൻ ആയിരുന്നു ഇത്രയും സമയം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട പോയിന്റുകളെ നമുക്ക് ലൈഫിലേക്ക് എടുക്കാം, അത് പ്രാവർത്തികമാക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ടോക്ക് ഞാൻ സമാപിച്ചു ചെയ്യുന്നത്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായി കേൾക്കാം. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020252525. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. റേഡിയോ സുനോ 91.7.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
5: ഫ്രീ കാഷ് വൗച്ചേഴ്സ് ഓൺ ഡയമണ്ട് ജ്വല്ലറി? Seriously, Mahi?
6: Yes, Bebo.
5: Pay just 25% now and I can lock the gold price.
6: Yes.
5: What's the catch?
6: With Malabar Gold and Diamonds, enjoy free cash vouchers on diamond and precious gem jewelry purchases. Pay just 25% advance and lock in your gold rate.
5: I still can't believe it. No catch.
6: Catches happen in matches, Bebo. This is your festive gift from Malabar Gold and Diamonds.
7: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
7: എസ്സെൻസ്, അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
1: റേഡിയോ സുനോ 91.7.

0: This is Radio Suno, 91.7 FM.
1: Qatar's favorite radio station.

0: ജിസിസിയിലെ വിവിധ രാജ്യങ്ങളിൽ വിജയകരമായി അരങ്ങേറിയ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ഇതാ ആദ്യമായി ഖത്തറിലേക്ക്. ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. തിരഞ്ഞെടുക്കപ്പെടുന്ന 15 മികച്ച ബിരിയാണി മേക്കേഴ്സ് ഗ്രാൻഡ് ഫിനാലെയിൽ പാചകപ്പോരിൽ ഏറ്റുമുട്ടും. ലൈവ് കിച്ചണിൽ നടക്കുന്ന ഷോയിൽ അതിഥികളായി എത്തുന്നു ആബിദ റഷീദ്, രാജ് കലേഷ് എന്നിവർ. ഒപ്പം സ്പെഷ്യൽ സംഗീത വിരുന്നും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 7727-7602.
1: ലുലു പ്രസൻസ് ബ്രാഡ്മാസ് ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് 2026. റെസ്റ്റോറന്റ് പാർട്ണർ സേതൂൺ, ക്ലീനിംഗ് പാർട്ണർ വിലേഡ, പാക്കേജിംഗ് പാർട്ണർ മദീന പാക്ക്, ആൻഡ് ഇവന്റ് ബൈ ഗൾഫ് മാധ്യമം in association with Olive Sono Radio Network.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ജനപ്രിയ നായകൻ ദിലീപ് ഖത്തറിലേക്ക് എത്തുന്നു. ദിലീപ് ഫാൻസ് അസോസിയേഷൻ ഖത്തറിന്റെ 10th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് വിത്ത് ജനപ്രിയ നായകൻ ദിലീപ്. 10th October വൈകുന്നേരം 6 PM ദേപ്പുട്ടിൽ റേഡിയോ സുനോ ഓൺ എയർ കോണ്ടസ്റ്റുകളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർക്ക് ദിലീപിനെ നേരിൽ കാണാൻ അവസരം. ദേപ്പുട്ടിൽ നടക്കുന്ന സ്പെഷ്യൽ കോണ്ടസ്റ്റുകളിലും പങ്കെടുക്കാം. ഡൈൻ ഇൻ വിത്ത് ദിലീപ്.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.